0: സംവിധാനിക്കലും
1: ഫേരമായി ജാജി ജാജി മുറിഞ്ഞോ നിങ്ങൾ ഒക്കെ അവസ്ഥ
0: Allah waɗi jangol e ko Allah tagittata.